സൂസ്ഥിരമാവിയാണവരെ. അപ്പാങ്കൾ പരലോക ദേവനേ സ്തോത്രം, പരലോക രാജാവേ സ്തോത്രം, ആവിയായിരുത്രങ്ങൾ ദൈവമേ മക്ക് സൂത്രം, അക്കിനെയാണവരെ കന്മലയാണവരെ, ഉങ്ങളെ നന്ദിയോട് സ്തോത്തരിക്കിറോം സ്തോത്തരിക്കിറോം സ്തോത്തരിക്കിറോം. കത്തരുടെ ആവിയാണവരെങ്കയും ഉണ്ട്, കത്തരുടെ ആവിയാണവരെ, കത്തരുടെ ആവിയാണവരെ, സൂസ്ത്രം സൂസ്ത്രം സൂസ്ത്രം സൂസ്ത്രം സൂസ്ത്രം. അത്ഭുതരെ ഉങ്ങളെ മഹിമപ്പെടുത്തുകിറോം മഹിമപ്പെടുത്തുകിറോം, ഉങ്ങളെ തുതിക്കിറോം ഉങ്ങളെ തുതിക്കിറോം. തുതിക്ക് പാത്രരെ സൂത്രം, തൂയവരെ സൂത്രം, നിങ്ങൾ തുണയാളരെ സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം. അക്കിനി നെരുപ്പാ ഇറങ്ങി വരുകിറവരെ ഉങ്ങൾക്ക് നന്ദി നന്ദി നന്ദി നന്ദി. യോസനയിൽ പെരിയവരെ സൂത്രം സൂത്രം, ഉയർന്നവരെ ഉങ്ങളെ തുതിക്കിറോം തുതിക്കിറോം തുതിക്കിറോം തുതിക്കിറോം. തുതികളപ്പാ തുതികളപ്പാ തുതികളപ്പാ തുതികളപ്പാ. പരലോക ദേവനക്ക് നന്ദി നന്ദി നന്ദി. നിങ്ങളാത്മാ നീസ്വരേ മക്ക് നന്ദി. മഹിമയ്ക്ക് പാത്ര